ഹരപ്പണ്ട തേല മണ്ണിക് മതി ലാഗു ലാഗു താടി നിങ്ങാന്ത മീ ക്യാൻസർ ലസൈല അചാര കാമി ഉന്തു പാകി ഹാടി ഇനി അചാര കാമി ഇന്തു ബേസോ കടല സബഗൈ ബടി കുത് സത്ല വർത്ത ബടിത്ത ലാഗു ഇൻസ്ട്രുമെന്റാരിയ കൊമെന്റാർ ലാഗു രാഖ്യാ സ്പോട്ട്ലൈറ്റ് ഡാൻസ പ്രതി അങ് ബിയാസാ കാമി മങ് ആഖേരി ദിംഗൻ അചാര ബേസോ ഖാരി ന്യാ സുരട സുരട പണ്ടിംഗ സബ്ലൂം കാമി മങ് ഡുരുങ് ദാരി ഉദാരാ കാമി മങ്ങുച്ചാ പക്കാൻ തെരി മകാസി വാ ന്യാ ദൻ സംപൈ വർ ചുംബ കമാലി ബേസോ പാടാ വക്തു ഡംഗ്ലുംബാങ് യങ് സാമാ